യോ കാ ട്രഡീഷണൽ മനക്കൈ ബിൾമകൈടക്കമേ എവറിഡേ 5 AM കാ 6 PM. തിനാലി ഓൾ റെഡി ആവുമാ.

ഇന്നറിയടേ പണിയാളേ മറാവിടേ മറാങ്ങോഞ്ഞിനൊരി പണിയാളി മറാജിന്നറിയടേ തുടങ്ങാൽ വാറാളു വിളാറാണ് വിളാറാണങ്ങോ പണിയാളി മറാജിന്നറിയടേ പണിയാളേ മറാവിടേ മറാ